സിനി രഞ്ജിനിക്കാറിലോ ചിവരഗംഭീർ വിന്ന ആ പാട്ട രാഘവൻ സിനിമാനുടെ ബോംബെ ജയശ്രീ ഹരീഷ് രാഘവേന്ദ്ര പാടിനതി ശ്രോതല് വിന്നാരു സിനി രഞ്ജിനി കാര്യക്രമം ആകാശവാണി നിസാമാബാദ് കേന്ദ്രം സമയം 6:50 కావస్తుంది. మరికొద్ది క్షణాల్లో వ్యవసాయ సూచనలు ప్రసారం అవుతాయి ఆకాశవాణి హైదరాబాద్ కేంద్రం నుండి.